0: ദിവ്യരാജ്യക്കാട്.
1: ഐക്യ പ്രസൻസ്
2: ഫഷാഫ് മിവണി നവാർസ്തേക്ക് ഫസ്തുലസ് ദേഗ്ഗദെത്തു എഹിമിമ എഹിസാബും ഫിഷിഗിൻ ദെങ്കാമുസ് എഹാരാ മിഹാറുഗ മി ബ്രോഡ്കാസ്റ്റിംഗ് ദായരാ ഖിദ്മെക്കുറെ വേത ഖിദ്മെത്തെരിനെ തിബ്ബവാണ് എഹിമിമ എഹ ഖിദ്മെത്തെരിങ്ങെ ഹന്താൻ ആക്കുറ ഹാൽ മിയദൽഗുമെൻ കുറിയതാണി ദെത്തു
0: ആദമി അദ്ദം ബ്രോഡ്കാസ്റ്റിംഗ് ദുഹെ ഗതുമി ഫാഹ കുറമിനി ആണ മലമ ലിഫാ ഗതുഗ മി രാജ്യഗ റേഡിയോ ഖിദ്മെ ഫെർമട്ടക കുറമുഗെ ദമസ്തത ഹോതരെൻ മിയദക്കി ഫുർതമ സിഗ്നൽ ഗതും മി ഫോൺ വാലി വണ്ടു
2: ടെസ്റ്റ്
0: സിഗ്നൽ ഗേത എം വിമ ദെൻ മിയദും മി ഗാംഗട ഒക്ടോബർ മഹ ഗാത്ര കും ഫെഷഗൻ എദുഹബ്ബലാർ എരബ്ബലാർ ഗാത്ര ഒക്ടോബർ ഫെഷഗൻ ദേതര ദേതര കും ഹൻ ടെസ്റ്റ് ഓഫ് സിഗ്നൽ ഫോം വയങ് എച്ചി ഫോൺ മമ അണഗുതർ ഹഗേഗി ബ്രോഡ്കാസ്റ്റിംഗ് ഫെഷഗൻ ഗോസ മെവണ നാസ്തേ ഫസ്റ്റ് ദേവന ഹറോ ഡിസംബർ മഹ 29 മന ദോസ് എ ദിവി രാജ്യ ഗാഡുഗ ഹരി ദോസ്
2: ആദി ദെൻ അൽഗുമെങ് ദിവി രാജ്യ മെനെ ജസീറ കൗം തകേഗ മച്ചങ് കൊലൈഫ് എഹമ രത്ത ഗുളുവാല ഖബറ മാലുമാത് അദി മുനിഫോയ് ഫെലുവും കൊമ്മെ ഗേക ഫോർ കൊദിനുമ ബ്രോഡ്കാസ്റ്റിംഗ് മണി മുഹിമ ദൗരിംഗ ദാകു എഹാര മിഹാറു വരത് തഫാത് ഫെഷിഗെൻ ആഗു വിസ് തഫാത് വരഗിന കൊറിയറു തക ടെക്നോളജി ഗതും വിസ് എത കൊറിയറു തക മിഹാറു ബ്രോഡ്കാസ്റ്റിംഗ് മി ദൈര ആസ് ഫം മണി ഹൻ
0: ആദ എം വി മി ദെൻ ഹം ഗാമെ സർമന ബ്രോഡ്കാസ്റ്റിംഗ് ദുഹ രാജ്യ ഫാഹ കൊറിയറ ഫസ്തോളസ് ഔൾ മെ മിക്കേനി ദേത ഫസ്തോളസ് തിങ് ഹർ ഫുറിംഗ ഔൾ മെ ഹതറു നഹര ഗുണം മമ്മി ദാനി ദേത ദെൻ ദിവി ബഹാദ ഖാദ താരിഖ സഗാഫ ദെൻ അണ്ണം ജീൽ തക ഫോർക്കൊ ദിനമുഗ എം ബഡ അമാന തെരിയക്കി ഗാമസ് ബ്രോഡ്കാസ്റ്ററും ദെൻ ഹം മീഗ തെരേഗ ദിവി രാജ്യാഡ സിമിന ഗെന്താണ് അതി ഹൻ ബേബേ ഫണമ സിമിന ഗെന്താണ് എങ്കേ തെ ബ്രോഡ്കാസ്റ്റ് കൊരവി ആദമ മിദനെ പ്രൈവറ്റ് ഫറയത്ത കൊംബസ് അതി ഗീത്രും മീ നോസ് മജല്ല തകി ദെൻ ആൾ മെ ബ്രോഡ്കാസ്റ്റ് നക എൻ നുകിയാൻ എൻസ് മിഹർ ബ്രോഡ്കാസ്റ്റ് കൊരവി എം വസിദത്തെ സബ്ബർ
2: സോഷ്യൽ മീഡിയാഗേക്ക് മനസ്സത എഹെന്നു അതെ നുറക്കത്തെ ദണുവൽ തവുക മിസാലക്ക കാഴ്സാത്തവുക കുല്ലി ഹാലത്ത സിഹി കുല്ലി ഹാലത്ത മിഹെങ്കുസ് മൂസുമി ഹാലത്തവുക അർഗുമെ മി മസേക്കെ കുറണി ഇജ്തിമായി കങ്കം ഗറയ്യത്തും ഹേതും തെരിക്കം ബോഡ ഇതുരു കുറവേതോ എദാവരു ഇതുര ഫുളാ കുറവേതോ ദേതോ
0: ദേകമാൾമെ വറബ് വിസ്നഞ്ജി ഹേകമ എങ്കേതോ അബദ സൗൾമെന ദേകേ വാഹകെ മി ദോഗ ഖബറ ഒളവാദുൻ തഗിന മി സമാനോഗ തേദു മാലുമത് ഫോർക ദിൻ മുഗെ മസൂലിയത് ഒതി ബ്രോഡ്കാസ്റ്ററുംഗ അമ്മതിക മി ആൾമെ വറബ് വിസ്നഞ്ജി ഹേകമ മിയത് ബ്രോഡ്കാസ്റ്റ് എബ കുറ എങ്കേതോ മി ഹമേ കുതുകു ആൾമെ ഫോൺ ത ഗെങ്ങുളനി ഏകെ മൻസത ഹോഗെ ഏകെ വാഹതെ ബ ദേകേ ദോഗെ തേദൻ ഹമ മുന്തഗു എങ്കേതോ ഹമ എമ മി വറം മുഹിമ്മകമ അളവൺമെൻ തെരേഗ മികഹ കന്തത്തെ ഇത്രോ മുന്താവര കളമൻ തെരെ ഫിത്ന ഫസാദു ഫെദേത്തെ വെസ് ബോർഡ് ഇങ്ങേത്ത ബ്രോഡ്കാസ്റ്ററെഗ എം എ മുഹിം എം മസൂദിയത്ത് കവാണ് ഗവമുഗ അമം അമാങ്കമ സുല മസ്ലഹത് കം ഗായം കുറും ദേത്ത
2: തിബൻ ജെഹേനി വെസ് ലോ ഹുളുവി ദേത്ത പ്രസന്റും പ്രൊഡ്യൂസറും ടെക്നീഷ്യനും അത് ഇഞ്ചിനീയറും മിതിബനി എഹിമ മി ഹുരിഹാ ബേഫ്രം വെസ് കുറവാ ബുറമ സെക്കെ അളവൺമെൻ ഹമ മേദ ഫാഹക്കോ എ ബേഫ്രം ഗ്യാ ഗുവാ ജം കുറം എഹാര മിഹാറുഗെ ഖിദ്മത്തെ ഇങ്ങേത
0: വരബുറ മസക്ക തെക്കു ഗെങ്ങേത മിഹ ഹിസാബ അളവൺമെൻ ആദേ മിതി ബി രാജ്യകെ ദെമ റിസ്മി ഫാഹക്കര മെ ജസീറ വന്ത ഗോമക വാത്തി അളവൺമെൻ ന ജെ മെ ഗൊഞ്ജഹുൻ തം വര ഗിന എഹൻ ഗോം തക്കബലാ ഇർ മെ ഗൊഞ്ജഹുൻ തം എത്ര ഗിനവാ കമക അളവൺമെൻ കൊമ്മെ രഷക കൊമ്മെ വകിൻ മികന്ത തത്ത കുറുമുഗ ഫുർസത്ത അളവൺമെൻ ദിനുമുഗ ബ്രോഡ്കാസ്റ്റ് കുറുമുഗ ദാര മസേ കുറവാ ബേഫ്ന കുറുമുഗ ദ ബുറ മസേക തകെ ഹമ ഹഗ്ഗു ಮಸಕತೆ ಬೇಫನ ತಾವರಿಫ್ ಹಿಂಗೆ ತೊಮ್ಮಿ ಹಸಾಬ್ ದೆಮಿಗೆಂಗಾರೋಲ್ಮೆನ ರಾಜ್ಯಕ್ಕೆ ಉತ್ತರ ದೆಕೊಣ ಮೆದ್ರೆಯ ಮಿ ಹುರಿಹಾತನ ಕಮ್ಮಿ ಬ್ರಾಡ್ಕಾಸ್ಟಿಂಗ್ ದಾರ್ಯಾಗ ಹಮ ಇತರ ಫುಳಾ ಕೊರವೆ ತೊ ಮಸೆಹ ಕೊರಮ ಗೆಂದ ಕಮ್ಮಿ ಅವಳ್ಮೆನ್ನ ಮಿಯದ ಲಿಬೆ ಬರಬಾರ್ಡು ಉಫಲ್ಲೆ ಅವಳ್ಮೆಂಗೆ ರಾಜ್ಯಗೆ ಹೆಂಗೆ ಗಮತ ಕಾಳ ಬಲ್ಲ ರಾಜ್ಯಗೆ ಮಿ ರೈತನಕ್ಕೆ ಹೇಳುಂತಿರಿ ಬೈ ಹಮ್ಗೆ ಹಿಂಗೆ ತೊ ಮೀ ಮಿ ಕಮ್ಗೆ ಅಲ್ಲಿಗದ ಹೆಕ್ಕೆ
2: ಅದೇ ಟಿ ವಿ ರೇಡಿಯೋ ಮಿ ರಾಮ್ಸ್ ಎತ್ತ ದೆನ್ ಅಲ್ಗೊಮ್ಮೆ ಮಿಹಾ ದಿಯೋಕೊ ಮಿಹಾ ಗಿನಾ ಮಿ ವಾಕ್ ಮಿ ದೆಕ್ಕಿನ ಅಲ್ಗೊಮ್ಮೆ ನ ಗುಳುಂ ಗುಳಿ ದಾಯರೆ ಕವಾತಿ ದೆತ್ತ ಏ ಮ ಅಲ್ಗೊಮ್ಮೆ ಗೆ ಮಿ ಎದಗೆ ಮಗದು ಸಿಮನಿ ಮಿ ಎದ ಖಾಸಕೊ ಲಾಫಿಂಗೆ ತೋ ಹದಿ ಖಾಸಕೊ ಅಲ್ಗೊಮ್ಮೆ ದಿವಿರಾಜಿ ಅಡು ಮಿ ಎದ ಕುರಾ ದಾ ಅಲ್ಗೊಮ್ಮೆ ಗೆ ತೋ ಅಲ್ಗೊಮ್ಮೆ ಗೆ ಕಣ್ಣನು ಫಿಶಿಗೆ ಆರು ತಿಬ್ಬವಾನ ಹಮ ಎಮ್ಮೆ ಕುಡಿ ಸುರೆ ಸದಿಸ್ ಎ ಅಡು ತಂಗ ಹಾಲ ಇವ್ವ ಬೇಫಳುಂ ದೆತ್ತ ಏ ಮ ಬ್ರಾಡ್ಕಾಸ್ಟಿಂಗ್ ಖಿದ್ಮತುಗ ದಿವಿರಾಜಿ ಗಡು ಅದ ಕುರಿ ಅದಿ ಮಿಹಾರುಸ್ ಅದ ಕುರಮುಂದಾ ದೌರಾ ಮೆದು ತಿಬೇಫಳುಂ ಗೆ ಖಿಯಾಲಕೆ ಕೊ ಬಾತೋ ಅಲ್ಗೊಮ್ಮೆ ಗೆ ಮೆದುಗೆ ಮೌದು
0: ಅದು ಮೌದು ಬಾಫಲ್ ದಕ್ಕಾದ ಮಟ್ಟಕ್ಕೆ ತಿಬೇಫಣ್ಣ ಮಿಹಾರು ಫಿಶ್ಗೆ ನನ್ನ ನೋಟ್ ಕೊಲ್ದೇವೆ ನಿಮಗೆ ತೊಳಮೆಗೆ ಪ್ರೋಗ್ರಾಮ್ಗೆ ಮೀ ಹಗಡ್ ಫಹೆಂಗ್ ಹಮ್ಮ ಬುಣಮೆ ಹಾಕಿ ತಿಬೇಫಣ್ಣ ನನ್ನ ನೋಟ್ ಕೊಲ್ದೇವೆ ನಮ್ಮ ಅಗಡ್ ತಿರಿಯ ಹಮೆ ಗ್ಯಾಗಂಡ್ ಕಾಳಮೆ ಕುರಿಯ ದಾಣಿ ಹೆಮ್ಮೆ ಬ್ರಾಡ್ಕಾಸ್ಟಿಂಗ್ ಖಿದ್ಮತ್ಗೆ ದಿವಿರಾಜ್ಯ ಗಾಡೋದ ಕುರಿ ಅದ ಕುರಮ್ಗೆಂದ ಅದೋರಾಮೆ ತಿಬೇಫಣ್ಣಗೆ ಖ್ಯಾಲ್ ಫಡ್ತ ಹಿಸಾ ಕುರು ಮಟ್ಟಕ್ಕೆ ಪಿ ಎಸ್ ಎಮ್ ಯಾಮ್ ಎದುರು ಕೊ ತಿಬೇಫಣ್ಣ ಫುರುತ್ತಲ್ ತಿಬೇಡ ಅನ್ನಮಾಣ ಹಮೆ ಯಾಕೆ ಹೊಂದೊಂದು ಹಟ್ಟವ ತಿನ್ನ ತಿನ್ನ ಹತ್ತಿರ ಸುಮೆಂಗ್ ಹಾಯ್ ಸುಮೆಂಗ್ ಹಾಯ್ ಮೀ ಅವಳಮೆಗೆ ನಂಬರ್ಕಿ ದೆಂಗೋತಿಲ್ಲ ವೇ ದೊಡಾಯ್ತು ಹೆಗಡ್ ಫನ್ಸ ಹಮೆ ಫುರ್ಸತ್ ತಿಬೇಫಣ್ಣ

മാവരിനക്കി, യൈൻ മുഹമ്മദ് നിഹാൻ നസീർ, റഹീം അലി വഹീദ്, സീന ഫാത്മത്ത് വഹീദ, അതി ലീഷൻ നാഷ്ത അഹമ്മദ്. മ്യാഫ്താഗ് സ്വാകോഷേളി മരമാദ് ഫാദ്നാൻ, ഉഫദ്ദായക്ലവാലി ഫാത്മത്ത് വഹീദ. അൺഹഫ്താഗ് മിസിൽസ്ലാഗ് മുളിംഗ് ആ പയക്കായകു ബദ്ദൽ വൽമുഗ ഉമ്മീദുക അൽഗുനേഷത്ത് നസീം വക്വിലാണ്. വസ്സലാമലൈക്കും.